0: അപവിശ്വാസകരനും അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാസികെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പയൊബട്ട് പുതകരമു. ഒബഹമേ സിറ്റിമിൻ ഒബട്ട് സേവേ ഖരാന്നിട്ട് അപ്പ സുദുസാൻ വശയൻ സൽക്കീമകന അപ്പയൊബട്ട് തുതിപുതമു. ക്രിസ്തുൻ മഹാൻസികെ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഉപകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപ്പുൻ വന്നിട്ട് സലസ്സുന് മാനവ ഉത്താനി ബലാപുരത്തു മീഗിയ അപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഉപകേ ശ്രീവത്തമണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖ്യന്ദവാഗത് മാനവ അപ്പസ്യാലന്ത് ദയനുക്കം പാക്കല മാനവ ഭാഗ്യവത് ദേമാതാവന് കന്യമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹ്യുപകേ കമത്തേറ്റു കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതുസദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻകല മാനവ തവതോ ഉൻഹാ സമഗുബട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയെ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻമഹാൻസി മകിന്ദ ഉൻമാൻസേ സമഗത ഉൻമാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ